0: നിങ്ങൾ തലേനത്തിലെ അച്ഛനെ വേണക്കായ ഇവയങ്ങത്തിവയ്ക്കേക്കും കുടവ കുറുക്കിയും ബനാന കുച്ചീന പ്രസാദിഭയം കുമ്പശുമ്പഞ്ഞാനി ചുവാന കുലഗ്യാനി ഗൊച്ചറേന്റ് ശങ്ങേന ഒരുമല വീട്ടിലെ കൈനിൽസേക്ക് തെച്ചിസക്കേൻ എക്കൻ നമ്പർ വാട്സ്ആപ്പ് പ്ലസ്
1: 1,500 liter, 1,999. Fridge compressor,